നമ്മുടെ ഇനിയും അതൊക്കെ കട്ടി പോട്ടിങ്ങനെ കൊള്ളുട്ട സമ്മതിട്ട തെച്ചു മണിയിൽ കുറച്ച് കടക്ഷമ കട്ട ചോശിയുള്ളൂട്ട ഇട്ടു കുട്ടിഞ്ഞുള്ളു അയാന കുട്ടിഞ്ഞുള്ളു ഞാൻ ഒത്തിരി വ്യക്തി അപ്പല ഒട്ട ഞാൻ കണ്ണു പിങ്ങോല കുട്ടലു ഉന്നയിച്ചുകാരുട്ടലു ഉന്നയിച്ചമ്മ ചിമിങ്ങാത്തുള്ളു ഉന്നയിച്ച് ചിമിങ്ങട്ടുക്കൂട്ടിമിങ്ങട്ടുക്കൂട്ട ൂട്ടിങ്ങോട്ടപ്പുണ്ടാകത്തുള്ളു അനുഗമി ഇരിസേജുട്ടില്ലോ തേമലി ഉപതിങ്ങിച്ചേക്കുള്ളേ തേച്ചുമണിലെ ഉപയോഗിപ്പലൊക്കെമ്മമ്മിയോടോ അടിച്ച് നീച്ചു കുട്ടിഞ്ഞുള്ളൂ അനാന കുട്ടിഞ്ഞുള്ളൂ ഉപയോഗ ചേങ്ങെല്ലാം ഇപ്പല ഒറ്റമക്കുണ്ണിങ്ങ ിഞ്ഞ് ഇക്കറിഞ്ഞില്ലോ ഉള്ളാക്കുള്ളു തേമ പറഞ്ഞിട്ട് കളക്കാൻ ഉള്ളാക്കു ഇക്കൊഴിയുള്ളൊരു അനുഭവിക്കുകയുള്ളൂട്ട ഉള്ളാക്കുറക്കൂട്ടും വെച്ചു ഒന്നൂറ്റൊന്ന് അയ്മൻ ഇഞ്ഞായ്മൂറ്റൊന്ന് അയ്മൻ ശനികശു വരെ കട്ടപ്പഴ കൊട്ട ൂട്ടിങ്ങനെട്ടാവണിട്ടുകൊട്ട ഇരിശമില്ലൊന്നേശമങ്ങിച്ചാക്കുത്തിക്കുവാശമങ്ങിച്ചാൽ പൊട്ടുമെന്നുകൂട്ടമക്കുണ്ണിങ്ങ കാവ്യ വല്യാലട്ടുണി നെറ്റത്തുണില്ലോ അമ്മ കുക്കുട്ടമക്കുവ ൂട്ടിമാലിട്ടുണ്ടാകട്ടുക്കുട്ടുണ്ടാകട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക്കുട്ടുക
rahatone yo utuga yame kai malwa tia mwa gashu kenju kwa yugut